ഇക്കാര്യത്തിൽ സഹായകരമായ നിലപാട് സ്വീകരിക്കണം. എൻ്റെ പേരിലോ അല്ലെങ്കിൽ ഗണേശിയുടെ പേരിലോ സതീഷിൻ്റെ പേരിലോ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നതിനൊന്നും തെറ്റില്ല. പക്ഷേ മറ്റുള്ളവരെ മോശമാക്കാനോ അല്ലെങ്കിൽ ബോർഡ് വെക്കാനോ പ്രകടനം നടത്താനോ പോകുന്നത്

0: And I think we must not forget that we're still only five. We're still only five MLAs. So we must understand that we're an important but still a small part of this government. And yes, we will be part of the government at an appropriate time, soon after they prove their majority on the floor of the House.
1: Well, much hopes for the Congress party in the state of Tamil Nadu with the rise of the TVK. Meanwhile, speaking at an event in Bengaluru, the Prime Minister has hit out at Congress over its alliance with TVK. The Prime Minister called Congress party a parasite for breaking its alliance with the DMK, said this is a party that they had allied for 20 years and they did not take seconds to do away with this relationship. Listen.
2: Abhi Tamil Nadu mein hi dekhiye, 25-30 saal se कांग्रेस का डीएमके के साथ घनिष्ठ संबंध था। डीएमके के साथ गठबंधन ने कितनी ही बार कांग्रेस को संकटों से बाहर निकाला और 2014 के पहले 10 साल उनकी जो सरकार थी वो भी डीएमके के कारण टिकी थी। लेकिन क्या हुआ, जिस डीएमके के साथ 25-30 साल का जीने मरने का नाता था, हर पल जो डीएमके कांग्रेस की भलाई के लिए काम करती थी, लेकिन जैसे ही सत्ता का खेल कहीं और मुड़ गया तो सत्ता के लालच में सत्ता भूखी कांग्रेस ने पहला मौका मिलते ही डीएमके की पीठ में छुरा भोंक दिया।
1: And 6 days after UDF's big win in Kerala, the Congress is yet to announce its chief minister face. The CM race has now intensified between K.C. Venugopal and B.D. Satheesan, with both camps flexing strength on the ground. There are fresh protests that erupted in Malappuram after posters of K.C. Venugopal were defaced. Supporters of B.D. Satheesan put up banners backing him as the next chief minister, escalating factional tensions within the Congress party. Both leaders have appealed for restraint. K.C. Venugopal urged workers not to tarnish anyone's image. V.D. Satheesan warned against campaigns that create divisions within the party. With Congress MLAs leaving the final decision to the party high command, all eyes are now on Rahul Gandhi, Mallikarjun Kharge and Sonia Gandhi for final call on Kerala's next chief minister.
3: അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ സഹായകരമായ നിലപാട് സ്വീകരിക്കണം. എൻ്റെ പേരിലോ അല്ലെങ്കിൽ ഉമേഷിയുടെ പേരിലോ സതീഷിൻ്റെ പേരിലോ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നതൊന്നും തെറ്റില്ല. പക്ഷേ മറ്റുള്ളവരെ മോശമാക്കാനോ അല്ലെങ്കിൽ ബോർഡ് വെക്കാനോ പ്രകടനം നടത്താനോ പോകുന്നത് ഇനി മുതൽ അവസാനിക്കുന്നതെന്ന് വിനീതമായിട്ട് അഭിപ്രായം
4: കോൺഗ്രസിൽ വലിയ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രചാരണങ്ങൾ, ഇതെല്ലാം ഒരു വിഭാഗീയത നമ്മുടെ പാർട്ടിയിൽ പ്രചരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കും, നമ്മളെ വോട്ട് ചെയ്ത യു ഡി എഫ് പ്രവർത്തകരെ വേദനിപ്പിക്കും, വോട്ട് ചെയ്ത മഹാ ഭൂരിഭാഗം ജനങ്ങളെ അതിന് മനസ്സിന് വിഷമമുണ്ടാകും.
5: For the last 2-3 days, some untoward incident happened. So we three, K.C. Venugopal, B.D. Satheesan and myself, we told the workers in the state to desist from all these activities and remove all the flags, stop all the processions, demonstrations, etc. So tomorrow onwards, there will be totally peace and tranquility in the state.
1: Well, clearly, this is yet another Game of Thrones in the state of Kerala. And this time, it's factional politics within the Congress party, not unknown to the Congress party. This chief minister race has two key faces that have emerged so far. Let's take you through the developments. Rahul Gandhi bats for K.C. Venugopal as the chief minister of Kerala. We know this is something that has been well known, that Mr. K.C. Venugopal has been close to Rahul Gandhi. There have been private meetings before the official talks even began. That's the scoop that we can get for you. And also, Rahul Gandhi

0: মনের কথা একলা বলো রে, যদি তোর ডাক শুনে কেউ না আসি তবে।
1: Hello and welcome. You're watching NETV 24/7. I'm Anusha Soni. Our focus, the top focus right now, is the state of Kerala. 6 days after the UDF's big win in Kerala, the Congress has yet to announce its chief minister's face. Now, the CM race has now intensified between KC Venugopal and VD Satheesan, with both camps flexing strength on the ground. Fresh protests erupted in Malappuram after protesters on both the sides urge that their candidate be made the chief minister. KC Venugopal, his posters were defaced. Supporters of VD Satheesan put up banners backing him as the next chief minister, escalating the factional tensions within the Congress. Both leaders have appealed for restraint. KC Venugopal urged workers not to tarnish anyone's image. VD Satheesan warned against campaigns that create divisions within the party, with Congress MLAs leaving the final decision to the high command. All eyes are now on Rahul Gandhi, Mallikarjun Kharge and Sonia Gandhi for the final call on Kerala's next chief minister. Prime Minister Modi has also spoken on the delay in choosing the chief minister face in Kerala by the Congress despite getting a majority. The Prime Minister said the Congress is busy resolving internal issues instead of focusing on governance.
2: എല്ലാവരും ഈ കാര്യത്തിൽ സഹായകരമായ നിലപാട് സ്വീകരിക്കണം. എൻ്റെ പേരിലോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേരിലോ സതീഷിൻ്റെ പേരിലോ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നതിനൊന്നും തെറ്റില്ല. പക്ഷേ മറ്റുള്ളവരെ മോശമാക്കാനോ അല്ലെങ്കിൽ വോട് വെക്കാനോ പ്രകടനം നടത്താനോ ഒക്കെ പോകുന്നത് ഇനി മുതൽ അവസാനിക്കുന്ന വിനീതമായി
3: കോൺഗ്രസിൽ വലിയ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രചാരണങ്ങൾ, ഇതെല്ലാം ഒരു വിഭാഗീയത
4: പ്രചരണം
3: ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കും, നമ്മളെ വോട്ട് ചെയ്ത യു ഡി എഫ് പ്രവർത്തകരെ വേദനിപ്പിക്കും, വോട്ട് ചെയ്ത മഹാ ഭൂരിഭാഗം ജനങ്ങളെ അതിന് മനസ്സിന് വിഷമമുണ്ടാകും.
5: For the last 2-3 days, some untoward incident happened. So we three, KC Venugopal, VD Satheesan and myself, we told the workers to desist from all these activities and remove all the flags, stop all the processions, demonstrations, the flags. So tomorrow onwards, there will be totally peace and tranquility in the state.
6: I don't think any sensible congressman man will do it, and even if he has done it, he might have done out of he was not in a normal condition. Either he is drunk or he has taken some drugs or something. Maybe that's the reason why. So when you are in such a condition, you will not be able to recognize who is in front of you. Even if your parents come, you may not recognize. So I will not completely blame any congressperson unless until we know who it is. So it is quite natural to find out who it is.
7: For last 2-3 days, there are some over enthusiastic workers, and some unruly incident happened in Kerala. People have given us landslide majority, and those unruly incidents are not our Congress culture. So we are requesting all the workers to stop this kind of activity.
8: It will take its own time. Then the High Command will announce at the appropriate time. No barrier at all. Everything is solved. That it is up to the High Command. Now, High Command will take the appropriate decision at the right time.
1: And referring to Kerala's Chief Minister suspense, Prime Minister Modi has taunted the Congress Party, saying it is busy resolving internal rifts instead of respecting the mandate. Listen.
9: यहाँ कर्नाटका में भी पिछले 3 साल से हम यही देख रहे हैं, जनता की समस्याएं सुलझाने के बजाय यहाँ की सरकार का ज्यादातर समय आपस के झगड़े सुलझाने में लग रहा है. ये तय नहीं हो पाता है कि मुख्यमंत्री कितने दिन रहेंगे, ये तय नहीं हो पाता कि दूसरे को मौका मिलेगा कि नहीं मिलेगा, लटकाए रखा है. इतना ही नहीं, ये मैं देख रहा हूं इनकी

0: सत्ता का खेल कहीं और मुड़ गया तो सत्ता के लालच में सत्ता भूखी कांग्रेस ने पहला मौका मिलते ही डीएमके की पीठ में छुरा भोंक दिया।
1: And an actor turned politician Vijay took oath as the chief minister today. As the new government takes charge, the DMK has come forth claiming credit for the government formation. Taking credit behind the numbers, DMK has said that Vijay became the chief minister owing to the support from the DMK allies. The party said it was indeed MK Stalin's efforts that persuaded the allies to go with Vijay, as the party did not want any kind of constitutional crisis in the state. Taking a jibe at Vijay, former Chief Minister M.K. Stalin said, newly sworn-in Chief Minister must learn how to fulfill promises from the DMK and even ask the leader to refrain from misleading the public. You also have the VCK chief, who is an ally right now in the present government in Tamil Nadu, who confirmed the DMK efforts to persuade by saying that it was M.K. Stalin that gave the party a go-ahead to side with the TDK.
2: See, Manikam Thakur, I don't know what he has won with the support of the DMK. The five MLAs who are supporting Vijay now had won with the support of DMK. And 23 MLAs of Congress party was defeated by VCK.
3: He told us that we should not disturb TVK to form the government. This is our stand, our leader. President of our alliance told us. So our party leaders, left party leaders, have met our honorable CM, Sri M.K. Stalin. We explained our decision. He said, okay, go ahead, like that.
1: And shifting our focus now to the state of Kerala. 6 days after UDF's big win in Kerala, the Congress is yet to announce its chief minister face. The CM race has now intensified between KC Venugopal and VD Satheesan, with both camps flexing their strength on the ground. Fresh protests erupted in Malappuram after posters of KC Venugopal were defaced. Supporters of VD Satheesan put up banners backing him as the next chief minister, escalating factional tensions within the Congress. Both leaders have appealed for restraint. KC Venugopal urged workers not to tarnish anyone's image. VD Satheesan warned against campaigns that create divisions within the party. With Congress MLAs leaving the final decision to the party high command, all eyes now on Rahul Gandhi, Mr. Mallikarjun Kharge and Mrs. Sonia Gandhi for the final call on Kerala's next chief minister.
4: അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ സഹായകരമായ നിലപാട് സ്വീകരിക്കണം. എൻ്റെ പേരിലോ അല്ലെങ്കിൽ ഉമ്മശ്ശിയുടെ പേരിലോ സതീഷിൻ്റെ പേരിലോ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നതൊന്നും തെറ്റില്ല. പക്ഷേ മറ്റുള്ളവരെ മോശമാക്കാനോ അല്ലെങ്കിൽ ബോർഡ് വെക്കാനോ പ്രകടനം നടത്താനോ ഒക്കെ പോകുന്നത് ഇനി മുതൽ അവസാനിക്കുന്നതെന്ന് വിനീതമായിട്ട് പറഞ്ഞു.
5: ചെയ്തു തിരിഞ്ഞുള്ള ഫ്ലെക്സ് ബോർഡാണ് കോൺഗ്രസിൽ വലിയ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രചാരണങ്ങൾ. ഇതെല്ലാം ഒരു വിഭാഗീയത പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കും, നമ്മളെ വോട്ട് ചെയ്ത യു ഡി എഫ് പ്രവർത്തകരെ വേദനിപ്പിക്കും, വോട്ട് ചെയ്ത മഹാ ഭൂരിഭാഗം ജനങ്ങളെ അതിന് മനസ്സിന് വിഷമമുണ്ടാകും.
6: For last 2-3 days some untoward incident happened. So we three, KC Venugopal, VD Satheesan and myself, we told the workers just to desist from all these activities and remove all the flags, stop all the processions, demonstrations, etc. So tomorrow onwards there will be totally peace and tranquility in the state.
7: I don't think any sensible congressman man will do it, and even if he has done it, he might have done out of he was not in a normal condition. Either he is drunk or he has taken some drugs or something. Maybe that's the reason why he is. So when you are in such a condition, you will not be able to recognize who is in front of you. Even if your parents come, you may not recognize. So I will not completely blame any congressperson unless and until we know who it is. So it is quite natural to find out who it is.
8: For last 2-3 days there are some over enthusiasm.

0: लेकिन क्या हुआ, जिस डीएमके के साथ
1: के स्टालिन दैट गेव द पार्टी अ गो अहेड टू साइड विद द टीडीके.
2: See, Manikam Thakur, I don't know what he has won with the support of the DMK. The five MLAs who are supporting Vijay now had won with the support of DMK. And 23 MLAs of Congress party was defeated by VCK.
3: He told us that we should not disturb TVK to form the government. This is our stand, our leader. President of our alliance told us. So our party leaders, left party leaders have met our honorable CM, Sri M.K. Stalin. We explained our decision. He said, okay, go ahead, like that.
1: And shifting our focus now to the state of Kerala. 6 days after UDF's big win in Kerala, the Congress is yet to announce its chief minister face. The CM race has now intensified between KC Venugopal and VD Satheesan, with both camps flexing their strength on the ground. Fresh protests erupted in Malappuram after posters of KC Venugopal were defaced. Supporters of VD Satheesan put up banners backing him as the next chief minister, escalating factional tensions within the Congress. Both leaders have appealed for restraint. KC Venugopal urged workers not to tarnish anyone's image. VD Satheesan warned against campaigns that create divisions within the party. With Congress MLAs leaving the final decision to the party high command, all eyes now on Rahul Gandhi, Mr. Mallikarjun Kharge and Mrs. Sonia Gandhi for the final call on Kerala's next chief minister.
4: അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ സഹായകരമായ നിലപാട് സ്വീകരിക്കണം. എൻ്റെ പേരിലോ അല്ലെങ്കിൽ ഉമ്മശ്ശിയുടെ പേരിലോ സതീഷിൻ്റെ പേരിലോ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നതൊന്നും തെറ്റില്ല. പക്ഷേ മറ്റുള്ളവരെ മോശമാക്കാനോ അല്ലെങ്കിൽ ബോർഡ് വെക്കാനോ പ്രകടനം നടത്താനോ ഒക്കെ പോകുന്നത് ഇനി മുതൽ അവസാനിക്കുന്നതെന്ന് വിനീതമായിട്ട് പറഞ്ഞു.
5: ചെയ്തു തിരിഞ്ഞുള്ള ഫ്ലെക്സ് ബോർഡാണ് കോൺഗ്രസിൽ വലിയ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രചാരണങ്ങൾ. ഇതെല്ലാം ഒരു വിഭാഗീയത പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കും, നമ്മളെ വോട്ട് ചെയ്ത യു ഡി എഫ് പ്രവർത്തകരെ വേദനിപ്പിക്കും, വോട്ട് ചെയ്ത മഹാ ഭൂരിഭാഗം ജനങ്ങളെ അതിന് മനസ്സിന് വിഷമമുണ്ടാകും.
6: For the last 2-3 days, some untoward incident happened. So we three, KC Venugopal, VD Satheesan and myself, we told the workers just to desist from all these activities and remove all the flags, stop all the processions, demonstrations, etc. So tomorrow onwards, there will be totally peace and tranquility in the state.
7: I don't think any sensible congressman will do it, and even if he has done it, he might have done out of he was not in a normal condition. Either he is drunk or he has taken some drugs or something. Maybe that's the reason why he is. So when you are in such a condition, you will not be able to recognize who is in front of you. Even if your parents come, you may not recognize. So I will not completely blame any congressperson unless and until we know who it is. So it is quite natural to find out who it is.
8: For last 2-3 days, there are some over enthusiastic workers, and some unruly incident happened in Kerala. People have given us landslide majority, and those unruly incidents are not our Congress culture. So we are requesting all the workers to stop this kind of activity.
9: It will take its own time. Then the High Command will announce at the appropriate time. No barrier at all. Everything is solved. That it is up to the High Command. Now, why High Command will take the appropriate decision at the right time.
1: And referring to Kerala Chief Minister's suspense, Prime Minister Modi has taunted the Congress Party, saying it is busy resolving internal rifts instead of focusing on governance. Listen.
0: यहाँ कर्नाटका में भी पिछले 3 साल से हम यही देख रहे हैं, जनता की समस्याएं सुलझा